ത്രുത്വബലധാമം ഹേമ ശൈലാവദേഹം തരജുവന കൃഷാണോം ജ്ഞാനനാം അഗകരണ്യം സകലഗുണധാനോം വാനരാളാമധീശം രഘുപത്യപ്രിയഭക്തം വാത്തജാതം നമാമി.